0: Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. കലക്കൻ റീചാർജ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായി, സൂപ്പറായി, അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നില്ലേ? ഇതാ മെയ് മാസം ഇങ്ങനെ അവസാനിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ നമ്മളും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലേ. കൂടെ ഞാൻ ടാനിയ, ദിസ് ഈസ് വൈബ് ഓഫ് 104.6. ഇവിടെ എല്ലാം വൈബാണ്. ദാ ഇന്ന് കലക്കൻ റീചാർജിൽ നമ്മളെ ഒന്ന് കലക്കനായിട്ട് റീചാർജ് ആക്കാൻ നമുക്ക് ആദ്യം വരുന്ന ആ ഒരു ട്രാക്ക് ഏതാണെന്നറിയോ? ശരിക്കും എ ആർ റഹ്മാന്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ മാജിക് ആണ് ഈ പാട്ട്. ഒരു തമിഴ് കോമഡി ത്രില്ലർ മൂവിയാണ് തിരുടാ തിരുടാ എന്നുള്ള മൂവി. ആ മൂവിയിൽ വളരെ മാജിക്കലായിട്ട് നമ്മുടെ എ ആർ റഹ്മാൻ എല്ലാവരെയും റീചാർജ് ചെയ്യുന്ന രീതിയിൽ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട്, രാസാത്തി എന്നുള്ള സോങ്. ആ സോങ് കേൾക്കുമ്പോൾ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഒരു ഒരു പ്രത്യേക വികാരമുണ്ട്, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നമ്മുടെ അടിവയറ്റിൽ ഉണ്ടാവുന്ന ഒരു മഞ്ഞ വീഴ്ചയുണ്ട്. ആ മഞ്ഞ വീഴ്ച ദാ നമുക്ക് ഇപ്പൊ അനുഭവിക്കാം. പക്ഷേ ഷാഹുൽ ഹമീദിന്റെ ഒറിജിനൽ വേർഷൻ അല്ല, പകരം ദേ നമ്മുടെ ശക്തിശ്രീ പാടിയ ഒരു കവർ വേർഷൻ. ഇതാ ആദ്യത്തെ ട്രാക്കായിട്ട് കലക്കൻ റീചാർജിൽ.

0: 104.6 കുറേ നേരായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിലാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചു. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisines. Vibe FM 10

യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ട് നമ്മുടെ കലക്കൽ റീചാർജ് നമ്മൾ ഇങ്ങനെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നാ പറയാ, നമ്മുടെ മലയാളക്കാരാവട്ടെ മലയാളികളാവട്ടെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര ആകാംക്ഷയോടെ സ്വീകരിച്ചിരിക്കുകയാണ് ആ നാലാം ക്ലാസ്സുകാരന്റെ മൂന്നാം വരവല്ലേ. കൂടെ ഞാൻ ടാറിയാ, ദിസ് ഇസ് വൈബ് ഫ്രം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ മെയ് 21 ഇറങ്ങിയ നമ്മുടെ ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ദൃശ്യത്തിന്റെ അടുത്ത ഫ്രാഞ്ചൈസി നമ്മുടെ ദൃശ്യം 3 സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ട് എല്ലായിടത്തും ഇങ്ങനെ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ദാ ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് സമയം ആ മൂവി ഒന്ന് കാണാനായിട്ട് മാറ്റിവെച്ചോ. ജീതു ജോസഫിന്റെ മറ്റൊരു കിടിലൻ ത്രില്ലർ മാജിക്ക് നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. സോ ഡോണ്ട് മിസ് ദാറ്റ്. വേഗം പോയി ഇനിയും പടം കാണാത്തവര് പോയി ആ ഒരു എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് മാക്സിമം എൻജോയ് ചെയ്തോളൂ കേട്ടോ.

0: ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചു. 210-247-4265.
2: The Biryani Company, the real taste of Kerala cuisines. Vibe FM 104.6. Hey,

0: Vibe FM 104.6. Hey, we're all vibe.
1: ായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
2: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകിൽ.
1: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
2: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
1: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിൽ.

ടൊവീനോ തോമസ് എന്ന ആക്ടറുടെ കരിയറിൽ തന്നെ ഏറ്റവും മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഗപ്പി എന്ന് പറയുന്നത്. ഗപ്പി എന്ന മൂവിയും അതിലെ പാട്ടുകളും നമുക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ അല്ലേ? കൂടെ ഞാൻ ടാറിയ, ദിസ് ഈസ് വൈബ് ഫ്രം 104.6. ഇവിടെ എല്ലാം വൈബാണ്. വളരെ വൈബ് തരുന്ന ഒരു പാട്ട്. ചില സമയത്ത് അത് കേൾക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ എന്തോ ഒരു വിഷമം ഉള്ളിൽ കിടക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ വിഷമത്തെ നമുക്കൊന്ന് ബേസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്ന മ്യൂസിക്കിൽ ഒന്നാണ് അതിലെ തനിയെ എന്നുള്ള മ്യൂസിക്. അതിലെ ഹൈപ്പിച്ചൊക്കെ പോകുമ്പോൾ അറിയാതെ നമ്മൾ എന്നിട്ട് മനസ്സിൽ ഒരു വിങ്ങൽ, അല്ലെങ്കിൽ മനസ്സിൽ എന്തോ വിങ്ങിക്കിടന്ന കാര്യങ്ങൾ ഒന്ന് നമ്മളിങ്ങനെ പൊട്ടിച്ചെറിഞ്ഞ് പാടുന്നത് പോലത്തെ ഒരു ഫീലാണ് ആ മൂവിയിലെ ഓരോ സോങ്സിലും. ഇതിൻ്റെ ഡയറക്ടർ ആകെ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു മൂന്ന് പടങ്ങളാണ്. ഒന്ന് ഗപ്പി, ഒന്ന് അമ്പിളി, പിന്നെ ദാ ഇപ്പോൾ നമ്മുടെ ഇന്ദ്രൻ ചേട്ടനെ വെച്ച് ചെയ്ത ആശാൻ. ഈ മൂന്ന് മൂവിയിലെയും സോങ്സ്, അല്ലെങ്കിൽ ഈ മൂന്ന് മൂവിയിലെ പ്ലേസ് ചെയ്ത പാട്ടുകൾ, ഇതിന്റെ ബി ജി എംസ് ഒക്കെ നമ്മളുടെ മനുഷ്യന്റെ ഇമോഷൻസിനെ വല്ലാതെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള പാട്ടുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഗപ്പി എന്ന് പറയുന്ന മൂവിയും ആ സമയത്ത് തിയേറ്ററിക്കലി ഒരു ഫ്ലോപ്പ് ആയിരുന്നു, ഒരു വലിയ വിജയം നേടിക്കൊടുക്കാത്ത മൂവിയാണ്. പക്ഷേ ഇത് പിന്നീട് ഒരു ഭയങ്കര വലിയ ഒരു ഭയങ്കര സ്വീകാര്യത നേടിയാണ് ആൾക്കാരിലേക്ക് എത്തിയത്. ഇപ്പോഴും ഗപ്പി മൂവിയിലെ ഓരോ സീൻസും മലയാളികൾക്ക് കാണാൻ പാടുമായിരിക്കും. അതിലെ ഓരോ സീൻസും നല്ല ഓർമ്മയുണ്ടാവും. അതേപോലെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കുറേ മൊമെന്റ്സും ആ സിനിമയിലുണ്ടല്ലേ. ആ സിനിമയിലെ ഇതാ തനിയെന്നുള്ള പാട്ടാണ് ഇനി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ആ പാട്ടൊന്ന് കേട്ടാലോ.

0: Vibe FM 104.6. ഇവിടെ എല്ലാം വൈബാണ്.
1: ായല്ലോ ഫോണില് നോക്കിക്കൊണ്ടിരിക്കുന്നേ.
2: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
1: ഇതിലാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
2: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
1: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ,
2: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
1: എന്നാ പിടിച്ചോ, 0210-247-4265.
0: ദ ബിരിയാണി കമ്പനി, ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള ക്യുസീൻസ്. Vibe FM 104.

അപ്പൊ ഇന്ന് ഒരുപാട് സിനിമകളുടെയും പാട്ടുകളുടെയും ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ. എന്നാ ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. കൂടെ ഞാൻ ടാറിയാണ്, ഇത് വൈബ് എഫ്എമാണ്. അതെ, നമ്മളൊരു ചിന്ന കോണ്ടസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ പേജില് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടു കാണും. യെസ്, സജസ്റ്റ് യുവർ നെയിം, ഒരു പേരങ്ങോട്ട് സജസ്റ്റ് ചെയ്യാം. നമ്മള് ദാ ഒരു പുതിയ ബ്രാൻഡ് ന്യൂ ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് പാട്ട് ആർക്ക് വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യാവുന്ന ഒരു സെഗ്മെന്റ് ആണ്. ആ സെഗ്മെന്റിന് വേണ്ടി പേരിടുന്നത് ഞങ്ങൾ ആരുമല്ല, നിങ്ങൾ ഒരാളായിരിക്കും ആ ഒരു സെഗ്മെന്റിന് വേണ്ടിയിട്ടുള്ള പേരിടുന്നത്. അതാണ് ഞാൻ പറയുന്നത് വൈബ് എഫ് എം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഒരു ഫാമിലിയാണ്. സോ ഈ ഞങ്ങളുടെ പുതിയ സെഗ്മെന്റിന് പേരിടുന്നത് നിങ്ങൾ ഒരാളായിരിക്കും. സോ അതിനുവേണ്ടി ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ആ പേര് മലയാളത്തിലാവാം അല്ലെങ്കിൽ ഇംഗ്ലീഷിലാവാം. ഒരു സോങ് ഡെഡിക്കേഷൻ സെഗ്മെന്റിന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പേരെന്താണെന്ന് ഒന്നെങ്കിൽ നമ്മുടെ അവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിന്റെ താഴെ കമന്റ് ആയിട്ട് വന്ന് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡി എമ്മിൽ മെസ്സേജ് ചെയ്ത് പറയുക. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന, അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആ ഒരു പേരിന്, ആ പേര് സജസ്റ്റ് ചെയ്ത ആളിന് നമ്മൾ വൈബ് എഫ്എം ഒരു കിഡിലൻ ഗിഫ്റ്റ് തരുന്നുണ്ട് കേട്ടോ. സോ വേഗാവട്ടെ, വേഗം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള പേരുകൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്താട്ടെ. സോങ് ഡെഡിക്കേഷൻ സെഗ്മെന്റ് ആണ്, ബാക്കി വിശേഷങ്ങളൊക്കെ ദേ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അതുവരെ സമയമുണ്ട് കേട്ടോ. അതിനു മുമ്പ് വേഗം നിങ്ങളുടെ മനസ്സിലുള്ള നമ്മുടെ സോങ് ഡെഡിക്കേഷൻ സെഗ്മെന്റിന് വേണ്ടിയിട്ടുള്ള പേര് വേഗം കമന്റ് ചെയ്തോളൂ. എന്നിട്ട് ആ ഒരു പ്രൈസ്, നിങ്ങൾ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾ വന്ന് എടുത്തോണ്ട് പോയിക്കോളൂ. അപ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ മിക്സ്ഡ് മോർണിംഗ്സിൽ കാണാം, കേൾക്കാം. കൂടെ ഞാൻ ടാനിയ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്.